0: വെച്ചാൽ മെരസി എത്തു അന്നോട്ടിക്കല്ലോ അനുമുയറ ഓം പിന്തല അയോ മുത്തിയാന കൊയ്യവ ഓ അന്നോ തന്തോ ഓഹിയവ മോതഹൻ ഓഹിയവ സൈ എക്കെ ഖൈയ ഹിമയോ Murata wa Sharifu Vitor Salimu.
1: Amen.